ദേവ അഷ്ടപതി ജയപ്രസാദ് ശതീയമർദ്ധകാഹെ തുഷ്ടാകുരു ഗോരഖമനമാഹെ ജയപ്രസാദ് സുഗന്ധത്തല്ലാവേ തിസ്കോ സിമ്രത് പരമഗതഭാവേ ജയപ്രസാദ് ബസേ സുഖമന്ദര തിസേത്യായ സദാമനന്ദർ ജയപ്രസാദ് ഗ്രഹ സംസുഖ ബസന ആഠ പെഹർ സിമരോ ദിസരസന ജയപ്രസാദ് രാംഗരാസ ഭോഗ നാനക് സദാ ധ്യായ ധ്യാവന ജോഗ ജയപ്രസാദ് പാഠ പട്ടംബര ഹണ്ടാവേ തിസേ ത്യാഗ തബർ ലുഭാമേ ജയപ്രസാദ് സുഖ സേജ സോ വൈജ മനാഠ പെഹർ താക്കാ ജസ ഗാവിജ ജയപ്രസാദ് തുജ്സബ്കോ മാന മുഖ താക്കോ ദസരസന ബഖാന ജയപ്രസാദ് തിരു രഹിതാ ധർമ്മന സദാ ധ്യായ കേവൽ പാര ബ്രഹ്മ പ്രാപ്ജി ജപ ദുർഗേ മാൻ പാമേ നാനക് പാത്ത സേത്തി കർ ജാമേ.

ആസ കൈകോട് താത്തക്കെ വേത്തേ സദാനെ അരേക്കോ നേത്രേ കൈകോട് നാമരസ്മീമേ അമർ പയസാദി ജീവേ കൈകോട് നാമകൊണ്ട് ഗാമേ ആത്മരാ സുഖ സഹസമാമേ അഭിനയ ജനകോ സ